ചന്ദ്രഗാമേ ത്രിഭർഗം ത്രിപാദേ ഗഞ്ജയ ഗാദേ ശുഭം സർപ്പാദ്യ സുസർവാനരാദേ ത്രിപ്രഭു ശ്രീപേശ്രണാശ്രവാസേന്ദ്രഭുപ്രവാഹയാണ് നിരോക്ത പ്രവാഹ സദാഗുണ സദാഹേ വിഭവത് സ്വരൂപ പ്രചോദനോപഹേ നിരോക്ത സദാഹേ വിഭവത് പ്രവാഹേ അനോക്ത സ്വരൂപ പ്രചോദനോപഹേ ചാചരീ ഷണ്ഡ അപ്പ അംഗ അനാംഗ പേശാലേ പരമ കർമ്മ അനാദരി

0: നാനക്ക് അംഗതി നമ്മുടെ രാമരാജനമാരെ പോകണ്ട ഹരായ ഹരകൃഷ്ണജി തേന്ന് നൽകേണ്ട പൈലാന്തസൂര്യ പാഠശ രജോതീശ്വര പങ്ക തീശ്വര പങ്കേ ശ്രീ ഗുരു സാഹിബ്
1: തിരി ചോദിദാത്ര ജാഗ്രതോ